മൂന്ന് ത്രിപ്പുരത്തിലിന്റെ പാടൽ വിളിക്ക് കേട്ടോം. വിജയേസുദാസ് ശ്വേതാ മോഹൻ കുരലിൽ ഇത് മധുരത്തെൻ്റൽ ആകാശവാണി മധുരൈ വാനൊലി നിലയത്തിൽ തുടർന്ന് പാടൽ കേൾക്കലാം. ഇത് കതിർവേലൻ കാതൽ ത്രിപ്പുരത്തിലിരുന്ന്.